ഇന്നവിധം ദൃഢമാണ് അഖണ്ഡബോധമോ വിശദതന്നാൽ ഭവഭാഷ മുക്തനാവായ് സന്തതമും സകലമുമേ ബ്രഹ്മം എന്നും ചലനമില അബ്രഹ്മോ നാണി എന്നും ഇന്നവിധം ഉണർവകീശനും എനക്കരുളാൽ അരുളിയും അർത്ഥം തന്നെ ഭഗവനോ മുക്ഷുകളാം നന്നായി ഓർന്ന് ഭവനീകി പരമുക്തി അടയും വണ്ണം മൈന്ദനെ കുറേശേ മയക്കമര കേട്ടുണർവോൻ പറഞ്ഞിയാവൻ പന്നിയും വർത്തത്തെ പറഞ്ഞ വണ്ണം പഴുതരവേ പാത്തുളരെ അസതനെ

അവൈനദീകാര്യമേ ബ്രഹ്മരൂപം. ആശ്രമതാം സാധനവും ബ്രഹ്മരൂപം, മറുപടിയും സാധ്യവും ബ്രഹ്മരൂപം. ശാശ്വത ബ്രഹ്മമലാതണഭൂമിയുള്ള സപ്തമും സകലമുമേ ബ്രഹ്മരൂപം. ഏതമിതാ ഭക്തിയുമേ ബ്രഹ്മരൂപം, ഈശനത് ഭാവനയും ബ്രഹ്മരൂപം. ഭൂതമുതൽ കാലമുമേ ബ്രഹ്മരൂപം, പൊറുന്തുപല ദേശമുമേ ബ്രഹ്മരൂപം. ദേഹമുറും വസ്തുവുമേ ബ്രഹ്മരൂപം, പേശുപല ദേഹമുമേ ബ്രഹ്മരൂപം. ബോധകന ബ്രഹ്മമലാതണവുമില്ലൈ കുളമുറവേ കാൺപകലാം ബ്രഹ്മരൂപം.

നിത്യമംഗളമായ ബ്രഹ്മമേന നിഖിലമുമേ നിഹത്തിയിടും ബ്രഹ്മമേന സത്യജ്ഞാനാനന്ദ ബ്രഹ്മമേന ജഗജീവ പരഘടിത ബ്രഹ്മമേന വിസ്തരമായാപിക്കും ബ്രഹ്മമേന വേദാന്ത വേദ്യമം ബ്രഹ്മമേന അദ്വൈത അകടപര ബ്രഹ്മനാണെന്നേ അനവരതം മയതലവേ അരിവായ്മൈന്ദ ചിത്പദമാം പരബ്രഹ്മ സ്വരൂപമേന.